0: ചോദ്യമാ, നിന്നു അപസാധ്യമാ,
1: നിന്നല്ലേ ചോദ്യമാ, നിന്നു അപസാധ്യമാ.